നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടക മാസം 24 തീയതി ഞായറാഴ്ച. ശ്രുതി മധുരം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീവിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാ വിവരം. MV ഹഡ്ബേ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കും

0: അടങ്ങുന്നതാണ്. എം വി റാണി ചങ്ക നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി ബംബൂക്ക നാളെ രാവിലെ 11 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ജോളി ബോയ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീവിജയപുരത്തേക്കും യാത്ര തുടരും. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ലക്ഷ്മി നാളെ വൈകിട്ട് 5 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 11 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാ വിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു.
1: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈവേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈവേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്കു പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

ലോക തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള തദ്ദേശീയ ജനവിഭാഗങ്ങൾ

ങ്ങളുടെ തനതായ സംസ്കാരം, പാരമ്പര്യം, ഭാഷകൾ, സമൂഹത്തിന് അവർ നൽകിയ വിലപ്പെട്ട സംഭാവനകൾ എന്നിവയെ ആദരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ ഇന്നും നേരിടുന്ന വിവേചനം, ദാരിദ്ര്യം, കാലാവസ്ഥാ വ്യതിയാനം, പാരമ്പര്യ ഭൂമികളുടെ നഷ്ടം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 1994 ഈ ദിനം പ്രഖ്യാപിച്ചു. പ്രകൃതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും തദ്ദേശീയ സമൂഹങ്ങളുടെ പരമ്പരാഗത അറിവുകൾ ഏറെ വിലപ്പെട്ടതാണ്. അവരുടെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കാനും അവകാശങ്ങളെ മാനിക്കാനും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ പങ്കാളികളാക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. സമത്വവും പരസ്പര ബഹുമാനവും വൈവിധ്യത്തെ ആദരിക്കലും സമാധാനപൂർണവും ഉൾക്കൊള്ളുന്നതുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ അനിവാര്യമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഇന്ത്യ സർക്കാർ 2016 മെയ് 1 പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിച്ച ഒരു ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് LPG പാചകവാതക കണക്ഷൻ നൽകുകയും ശുദ്ധമായ പാചക ഇന്ധനത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിറക്, കൽക്കരി, ചാണകം തുടങ്ങിയ പരമ്പരാഗത ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ വീടുകളിലെ വായുമലിനീകരണം കുറയ്ക്കാനും സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ പദ്ധതി സഹായിക്കുന്നു. വിറക് ശേഖരിക്കുന്നതിനായി സ്ത്രീകൾ ചിലവഴിക്കുന്ന സമയവും അധ്വാനവും കുറയ്ക്കാനും ഇത് സഹായിക്കും. കൂടുതൽ അർഹരായ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി 2021 ഉജ്ജ്വല 2.0, 2023 മൂന്നാം ഘട്ടമായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന 3.0 എന്നിവയ്ക്ക് അംഗീകാരം നൽകി.

നാഗസാക്കി ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ആചരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ നടന്ന ആണവ ബോംബ് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലേക്ക് ആണവ ബോംബ് പതിച്ചതിനെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളും ആയിരക്കണക്കിന് ആളുകളുടെ മരണവും സംഭവിച്ചു. രക്ഷപ്പെട്ട പലരും വികിരണത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ മൂലം വർഷങ്ങളോളം ദുരിതമനുഭവിച്ചു. ആണവായുധങ്ങളുടെ ഭീകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുകയും ലോകസമാധാനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ദിനമാണിത്. നാഗസാക്കിയിൽ സ്മരണാഞ്ജലി ചടങ്ങുകൾ സംഘടിപ്പിച്ച് മരണപ്പെട്ടവരെ ആദരിക്കുകയും ആണവായുധങ്ങളില്ലാത്ത ലോകത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാധാനവും പരസ്പര ധാരണയും വളർത്തിയെടുക്കാനും തർക്കങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കാനും എല്ലാവരെയും ഈ ദിനം പ്രചോദിപ്പിക്കുന്നു.

0: കാട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: ശ്രുതി മധുരത്തിൽ ആദ്യ ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് അഭിനിവേശം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് MS വിശ്വനാഥൻ.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ സലീൽ ചൗധരി സംഗീതം നിർവഹിച്ച് ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും ചേർന്നാലപിച്ചത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനത്തോടെ ശ്രുതി മധുരം സമാപിക്കുന്നു.
1: ശ്രുതി മധുരം.

0: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
1: ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു ഹൃദയപൂർവ്വം ദീപ ടി വി.